പ്രഭാണ കമന വിചിത്ര ഭാവന പൗത്ര മിത്ര ആദിമോര് ആയ പരമലയാല ലാല ലോചനന്ദ സാൽമക്ക് ബദനന്ദ സാൽമക്ക് ബദരത്തിയായ സ്വപ്ത സദാസനന്ദ ലാസനന്ദ കമാല പ്രേമദാസ കുസുമ ജാതൃ കൃഷ ജാതൃ കൃഷ ജാതൃ കൃഷ